0: പൊസ്കിന്നും കൊല്ലുന്ന വലോരന്റെ തോല ഏതും ഉറലങ്കിയ കൊസ്കിന്നും കൊല്ലുന്ന ലങ്കിയ കൊസ്കിൻ കൊല്ലുന്ന അതേ ഉറലങ്കിയ കൊസ്കിന്നും കൊല്ലുന്ന ഏതും കാവോരി പഞ്ചായതും ചാക്കാട്ട കാവോരി ഏതും ഉറലങ്കിയ കൊസ്കിന്നും കൊല്ലുന്ന ചെട്ടി മാബോന്റെ കാവോരി ഏതും അല്ലെങ്കിയ കൊസ്കിന്നും കൊല്ലുന്ന
1: ലയോ അഞ്ഞനായോറിന്റെ അലേ.